നല്ല നേരിടു വണ്ടി നല്ല നിമിടത്തോട് കരമുനാക കങ്കണമുതോട് നടുമുന ചുട്ടിന നാഗചർമ്മമുതോട് മൈനിണ്ട നലതു ഭസ്മമ്പുതോട് കുതിരുതീർച്ചിന ദൊഡ്ഡ കുങ്കുമ പൊട്ടുതോ താമ്പൂലരാഗാനരമ്പുതോ.